0: റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും

0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
2: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
1: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

0: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ മൻഹ ഹർഷൽ. ഇന്ന് സൗഖ്യം പരിപാടിയിൽ നമ്മളോടൊപ്പമുള്ളത് KPM ഹോമിയോപ്പത്തിക് മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് കൊണ്ടോട്ടി മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചീഫ് കൺസൾട്ടന്റ് ആയിട്ടുള്ള ഡോക്ടർ ഷൈജ അബു KP ആണ്. വെൽക്കം ഡോക്ടർ.
1: താങ്ക് യു.
0: അപ്പൊ ഡോക്ടർ, ഈ അലർജി എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് തുമ്മലാണ്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഈ അലർജി പേഷ്യൻസിന് ഇത്ര അധികം തുമ്മൽ വരാനുള്ള കാരണം?
1: ആക്ച്വലി അലർജി എന്ന് പറഞ്ഞാല് നമ്മുടെ ശരീരം ഹാംലെസ് ആയിട്ടുള്ള ഒരു സംഗതികൾക്ക്, ഹാംഫുൾ അല്ല, ഹാംലെസ് ആയിട്ടുള്ള ഒരു സംഗതികൾക്ക് എത്രയോ ലക്ഷക്കണക്കിന് മടങ്ങ് അധികമായിട്ട് ശരീരം പ്രവർത്തിക്കുന്നോണ്ടാണ്, റിയാക്ട് ചെയ്യുന്നോണ്ടാണ് അലർജി ഉണ്ടാവുന്നത്. അപ്പൊ നമ്മളൊരു പൊടിയൊക്കെ, ഉദാഹരണത്തിന് പൊടിയൊക്കെ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ പൊടിയിന് നമ്മൾ സാധാരണഗതിയിൽ ഒരാൾക്ക് വളരെ ചെറിയ അളവിലുള്ള പൊടിയൊന്നും പ്രശ്നം ഉണ്ടാക്കില്ല, അത് ബോഡിയെ പിന്നെ അഡാപ്റ്റ് ചെയ്യും. പക്ഷെ അലർജി പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ പൊടി ഉള്ളിൽ പോയിട്ട് നമ്മൾ അതിന് അലർജിക് റെസ്പോൺസ് സാധാരണ ഒരാളെക്കാളും ലക്ഷക്കണക്കിന് മടങ്ങ് അധികമായിട്ട് ഇതിനെതിരെ പ്രതികരിക്കുന്നോണ്ടാണ് ശരീരം പിന്നെ അമിതമായിട്ട് ഇതിനെ തുമ്മലും, അതേപോലെ തുമ്മല് മാത്രമല്ല ചിലപ്പോൾ ഇത് ചൊറിച്ചിലാവാം, കണ്ണ് ചൊറിച്ചിലാവാം, ചില ആൾക്കാർക്ക് തുമ്മലാവാം, ചില ആൾക്കാർക്ക് ചുമയാവാം, പല രീതിയിൽ ഇതിന് ശരീരം പ്രതികരിക്കാറുണ്ട്. അപ്പോൾ ശരീരത്തിന്റെ അമിതമായ പ്രതികരണത്തിനെയാണ് ശരിക്കും നമ്മൾ അലർജി എന്ന് വിളിക്കുന്നത്.
0: ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നത് നല്ലതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ഈ അലർജി രോഗികൾക്ക് കൂടുതൽ വെള്ളം കുടിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ?
1: വളരെ നല്ല ചോദ്യമാണ്. ഇപ്പോഴത്തെ കുട്ടികളായാലും വലിയവരായാലും തീരെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. ആവശ്യത്തിന് വെള്ളം കുടിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. എസ്പെഷ്യലി അലർജി പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വെള്ളം നല്ലോണം കുടിക്കുന്നത് കൊണ്ട് മൂന്ന് ഗുണങ്ങളുണ്ട്. ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ ഹിസ്റ്റമിൻ റിലീസ് കൊണ്ടാണല്ലോ നമ്മുടെ അലർജി ഉണ്ടാവുന്നത്. ഈ ഹിസ്റ്റമിൻ റിലീസിനെ തടയാൻ അല്ലെങ്കിൽ അതിന്റെ അളവ് കുറയ്ക്കാൻ ധാരാളം വെള്ളം കുടിക്കുന്നത് ഭയങ്കരമായിട്ട് ഉപയോഗമുള്ള ഒരു സംഗതിയാണ്. രണ്ടാമതെന്ന് വെച്ചാൽ നമ്മുടെ അലർജൻസ്, നമ്മുടെ പൊടിയൊക്കെ നേരത്തെ പറഞ്ഞല്ലോ, പൊടിയൊക്കെ ഉണ്ടായിച്ചോ അല്ലെങ്കിൽ അതേപോലെ പല അലർജൻസ് കൊണ്ടാണല്ലോ നമുക്ക് അലർജി വരുന്നത്. ഇവരെയൊക്കെ ഡീടോക്സിഫൈ ചെയ്യാനും ഈ വെള്ളം കുടിക്കുന്നത് കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്. അപ്പൊ ഇതിന് അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മ്യൂക്കസ് പ്രൊഡക്ഷൻ, നമ്മൾ പിന്നെ അലർജി ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ മ്യൂക്കസിന്റെ, കഫത്തിന്റെ ഉൽപ്പാദനം നടക്കും. ഈ കഫമൊക്കെ തിന്നായിട്ട് പിന്നെ കട്ടിയൊക്കെ കുറഞ്ഞിട്ട് എളുപ്പത്തിൽ ഡ്രെയിൻ ചെയ്ത് ഒഴിവാക്കാനും ധാരാളം വെള്ളം കുടിക്കുന്നത് ഒരു വലിയ ഉപകാരമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുടിക്കേണ്ട അളവ് പ്രത്യേകം ശ്രദ്ധിക്കുക. ബോഡി വെയ്റ്റിന്റെ 25 kg ഒരു ലിറ്റർ എന്ന അനുപാതത്തിൽ കൃത്യമായി വെള്ളം കുടിക്കുകയാണെങ്കിൽ അത്തരം രോഗികൾക്ക് അലർജി ഒരു പരിധിവരെ നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കും.
0: ഇയർബഡ്സ് റിമൂവ് ചെയ്യാൻ ഇപ്പോൾ മാർക്കറ്റിൽ കുറേ പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇയർബഡ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരായാലും ഒട്ടും കുറവല്ല. അപ്പോൾ ഇത് രണ്ടും എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടോ?
1: തീർച്ചയായിട്ടും അതെ, ഇന്നത്തെ കാലഘട്ടത്തിന്റെ അനിവാര്യമായ ഒരു ചോദ്യം തന്നെയാണത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇയർ വാക്സ് ഒരിക്കലും നമ്മൾ മെക്കാനിക്കൽ തിങ് വെച്ച് ഉപയോഗിച്ച് റിമൂവ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. കാരണം നമ്മുടെ ഇയറിന്റെ ഉള്ളിൽ, നമ്മുടെ ചെവിന്റെ ഉള്ളിൽ, നമ്മുടെ കനാലിൽ പുതിയ കോശങ്ങൾ ഉണ്ടായി വരുന്ന മുറക്ക് പഴയ കോശങ്ങൾ, ഡെഡ് സെൽസ് റിമൂവ് ആയി പോകുന്നുണ്ട്. ഇത് ശരിക്കും ഒരു കൺവെയർ ബെൽറ്റ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അതായത് അതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റ് പ്രൊഡക്ട്സും ഈ വാക്സും എല്ലാം നമുക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ പുറത്തേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് വരും. അത് പുറത്തെത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ റിമൂവ് ചെയ്യേണ്ടതുള്ളൂ. ഒരിക്കലും അത് എന്തെങ്കിലും ഒരു സാധനം വെച്ച് ഉള്ളിലേക്ക് വെച്ച് തോണ്ടിയെടുക്കാൻ പാടില്ല. അത് മെക്കാനിക്കൽ ഇഞ്ചുറി ഉണ്ടാക്കും, അത് ലേറ്റർ ഓൺ നമ്മൾ കേൾവി തന്നെ ഇല്ലാണ്ടാകും.

0: ഉണ്ടാക്കാനും അടിക്കടി ഇൻഫെക്ഷൻസ് വരാനുള്ള ഒക്കെ സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇനി രണ്ടാമതൊരു കാര്യം നമ്മൾ ഇയർ ബഡ്സിന്റെയാണ്. നമ്മൾ ഈ പുറത്തേക്ക് വരുന്ന ഇയർ വാക്സിനെ നമ്മൾ ഇയർ ബഡ്സ് വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്നതോടുകൂടി ഇത് ഉള്ളിലേക്ക് അടഞ്ഞിട്ട് നമ്മുടെ പാടയുടെ മുകളിൽ ഇതിങ്ങനെ അടഞ്ഞു പോകും. അടഞ്ഞു പോകുമ്പോൾ ഇതെന്താവും, അതിൽ നല്ല തിക്കായിട്ട് കട്ടിയായിട്ട് ഹാർഡായിട്ട് നിൽക്കും. അപ്പോൾ ഒരിക്കലും ഇത് പുറത്തേക്ക് വരില്ല. അതിനുള്ളിൽ കേൾവിക്ക് തകരാറുണ്ടാവാനും അതിനുള്ളിൽ മിഡിൽ ഇയർ ഇൻഫെക്ഷൻസ് ഉണ്ടാവാനും പിന്നെ നീർക്കെട്ട് വരാനും ഒക്കെ സാധ്യത വളരെ കൂടുതലാണ്.
1: അതുപോലെ തന്നെ ഈ നാസൽ സ്പ്രേ നമ്മൾ ഡെയിലി യൂസ് ആക്കുന്നത് സേഫ് ആണോ?
0: നേസൽ സ്പ്രേ ഒരുപാട് തരമുണ്ട്. അതിൽ നേസൽ ഡീകൺജസ്റ്റന്റ് സ്പ്രേസ് ആണെങ്കിൽ അത് നമുക്ക് ഒരു പരിധി വരെ പിന്നെ ഒരു 3 മാസത്തിന് അപ്പുറത്തേക്കൊന്നും റെക്കമെൻഡ് അല്ല. പ്രത്യേകിച്ച് കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ നേസൽ ഡീകൺജസ്റ്റന്റ് സ്പ്രേ നമ്മൾ അടിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ബ്ലഡ് വെസൽസ് ഒക്കെ ഒന്ന് ചുരുങ്ങും. ആ ചുരുങ്ങിയിട്ട് നോർമലി തൽക്കാലത്തേക്ക് അതൊന്ന് റിലാക്സ് ആയിട്ട് നോസ് ഓപ്പൺ ആവും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇരട്ടി അത് ഓൾഡ് പൊസിഷനിലേക്ക് തന്നെ പോവുകയും ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതല്ല കുഴപ്പം എന്താ വെച്ചാൽ, നമ്മളിങ്ങനെ റീബോണ്ട് കൺജഷൻ എന്ന് പറയാം. ഇത് എപ്പോഴെപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ നോസ് ബ്ലോക്ക് പിന്നെ ഈ ഇത് സ്ഥിരം ഉപയോഗിക്കുന്നതോടുകൂടി സ്ഥിരം വരാൻ തുടങ്ങും. അതായത് സ്ഥിരമായിട്ട് നേസൽ കൺജസ്റ്റന്റ് സ്പ്രേസ് ഉപയോഗിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നോസ് ബ്ലോക്ക് മാറുകയല്ല ചെയ്യുന്നത്, ഈ നോസ് ബ്ലോക്ക് വീണ്ടും വീണ്ടും വളരെ ഫ്രീക്വന്റ് ആയിട്ട് വരാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്.
1: അപ്പൊ നമ്മള് ഫ്രണ്ട്സിന്റെ ഇടയിലും ക്ലാസ്സിലൊക്കെ ആയാലും ഇയർഫോൺസ് ഒക്കെ ഷെയർ ചെയ്ത് യൂസ് ചെയ്യുന്നത് ഭയങ്കര കോമൺ ആണ്. അപ്പൊ ഇതുകൊണ്ട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവോ?
0: തീർച്ചയായിട്ടും അതെ. ഇന്നത്തെ ഏജ് ഗ്രൂപ്പിന് ഈ ഏജ് ഗ്രൂപ്പിന് വളരെ റെലവന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. ഇത് നമ്മൾ അധിക കുട്ടികളും ശ്രദ്ധിക്കാറില്ല. അത് നമ്മുടെ ഇയർബഡ്സ് ഒക്കെ മാറി മാറി ഉപയോഗിക്കുമ്പോൾ ഇതിലുള്ള ബാക്ടീരിയാസ്, ഫംഗസ്, അതേപോലെ ജേംസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്പ്രെഡ് ആവാനും ഈ ഇയർ ഇൻഫെക്ഷൻസ് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ സ്പ്രെഡായി വരാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് കഴിയുന്നതും അത് റെക്കമെൻഡ് അല്ല. അങ്ങനെ ഒരു ഇയർഫോൺ തന്നെ ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്ന റെക്കമെൻഡ് അല്ല. ഇനി രണ്ടാമത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇയർബഡ്സ് ഒന്നും ആരും ക്ലീൻ ചെയ്യൽ റെഗുലറായിട്ട് ക്ലീൻ ചെയ്യുന്നത് നമ്മൾ കാണാറില്ല. പക്ഷെ റെഗുലറായിട്ട് ക്ലീൻ ചെയ്യണം. റെഗുലറായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇത്തരം ഇൻഫെക്ഷൻസിനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. റെഗുലറായിട്ട് ഫ്രീക്വന്റ് ഇന്റർവെല്ല് ഇയർബഡ്സ് ക്ലീൻ ചെയ്തു എന്ന് ഉറപ്പുവരുത്തേണ്ടതും വളരെ അത്യാവശ്യമായിരിക്കും.
1: ഈ കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നൊക്കെ ഒരുപാട് കുട്ടികൾക്ക് ഈ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നത് കാണാറുണ്ട് നമ്മള്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഇമ്മീഡിയറ്റ് ഫസ്റ്റ് എയ്ഡ് ആണ് ചെയ്യേണ്ടത്?
0: വളരെ നല്ല ചോദ്യമാണ്. ആർക്കും അറിയാത്തൊരു കാര്യമായിരിക്കും. പലരും ഇതിൽ പല വിഡിത്തരങ്ങളും ചെയ്യാറുണ്ട്. കാരണം എന്താ വെച്ചാൽ, ഇങ്ങനെ മൂക്കിൽ നിന്ന് വരാൻ ഒരുപാട് കാരണങ്ങളുണ്ടാവും. അത് ഈസിലി ബ്രേക്കബിൾ ആയിട്ടുള്ള കുറച്ച് ഞരമ്പുകളുണ്ട് ഇവിടെ. അതിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ചിലപ്പോൾ ജലദോഷം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹീറ്റ് ഉണ്ടായാലോ, അങ്ങനെ മെനി റീസൺസ്. അതുകൊണ്ടൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് ഇങ്ങനെ വരാം. അതൊരു സീരിയസ് ഇഷ്യൂ അല്ല എന്നുള്ളത് മനസ്സിലാക്കുക, ഒന്നാമത്തെ വിഷയം. പിന്നെ രണ്ടാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇത് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ കിടത്താറുണ്ട്. കുട്ടികളെ കിടത്താൻ പാടില്ല, ഇരിക്കുകയാണ് വേണ്ടത്. അപ്രൈറ്റ് ആയിട്ട് ഇരുന്ന് കുറച്ച് മുഖം ഇങ്ങനെ മുന്നോട്ട് ലീൻ ചെയ്തിട്ട് മൂക്ക് ഇങ്ങനെ അമർത്തി പിടിച്ച് വായിക്കൂടെ ശ്വാസം എടുക്കാൻ പിന്നെ ശ്രമിക്കണം. മൂക്കിൽ കൂടെ ശ്വാസം എടുക്കരുത്. പിന്നെ അടുത്ത എന്താണെന്ന് വെച്ചാൽ, ആ സമയത്ത് ബ്ലഡ് ഒന്നും സോളോ ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കാം. ഓക്കെ, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഒരു വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, പിന്നെ ഇങ്ങനത്തെ കുട്ടികളിൽ ഇതിങ്ങനെ അടിക്കടി വരികയും അതേപോലെ 20 മിനിറ്റ്സിൽ നമ്മൾ കൂടുതൽ ഇതിങ്ങനെ പൊത്തി പിടിച്ചൊരു 20 മിനിറ്റിൽ കൂടുതൽ ഇത് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഇതൊരു ഇമ്മീഡിയറ്റ് അറ്റൻഷൻ ആവശ്യമുള്ള കാര്യമുള്ളൂ. അല്ലാഞ്ഞാൽ ഇതൊരു പ്രത്യേക ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. പക്ഷേ ഇത്തരം ഫസ്റ്റ് എയ്ഡുകൾ, ഈ ഞാൻ നേരത്തെ പറഞ്ഞ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതെല്ലാവരും മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും.
1: ഡോക്ടർ, അപ്പൊ ഈ ചില കുട്ടികളൊക്കെ ഉറങ്ങുന്ന പൊസിഷൻ കണ്ടാൽ തന്നെ നമുക്ക് പേടിയോ, വായൊക്കെ തുറന്ന് തലയൊക്കെ ബാക്കോട്ട് വലിച്ചു പിടിച്ച്, അപ്പൊ ഇതിന്റെയൊക്കെ കാരണം എന്തായിരിക്കും?
0: വളരെയധികം കുട്ടികളിൽ ഇപ്പം സ്ഥിരമായി കണ്ടുവരുന്ന ഒരു പ്രവണതയാണത്. അത് അധികം ആൾക്കാരും അധികം പാരന്റ്സും ഇത് ശ്രദ്ധിക്കാറില്ല. കാരണം എന്താ വെച്ചാൽ, ഇത് ഉറങ്ങുമ്പോഴാണല്ലോ ഉണ്ടാവുന്നത്. എല്ലാവരും നേരത്തെ ഉറങ്ങിപ്പോകുന്നതുകൊണ്ട് തന്നെ ഇത് ശ്രദ്ധിക്കാതെ പോവുകയും ഇൻ ഫ്യൂച്ചർ ഇത് കുട്ടികളിൽ വളരെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതും കാണാറുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ കാരണക്കാരൻ നോസ് ബ്ലോക്ക് തന്നെയാണ്, മൂക്കടപ്പ് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് ഒരുപാട് റീസൺസ് ഉണ്ടാവാം. മോസ്റ്റ്ലി ഇതിപ്പോൾ കണ്ടുവരപ്പെടുന്ന റീസൺസ് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് അഡിനോയിഡ്സ് സ്വെല്ലിംഗ് ആണ്, പിന്നെ ടോൺസിലാണ്, പിന്നെ എന്തെങ്കിലും മൂക്കിൽ ദശന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, പോളിപ്സ്, അതേപോലെ എന്തെങ്കിലും പാലത്തിന്റെ വളവ്, അലർജി, റിക്കറന്റ് ഇൻഫെക്ഷൻസ്, ഇങ്ങനെ എൻ നമ്പർ ഓഫ് തിങ്സ്, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഉള്ളത് കൊണ്ടാണ് ഈ കുട്ടികൾ മൂക്കടഞ്ഞിട്ട് വായ തുറന്നുറങ്ങിയിട്ടാണ് ഇത്തരം ബുദ്ധിമുട്ടുകളിലേക്ക് വരുന്നത്.
1: അപ്പോ പണ്ടത്തെ അപേക്ഷ ഇപ്പത്തെ കുട്ടികൾക്കാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് അല്ലേ?
0: തീർച്ചയായിട്ടും അതെ. ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് മുമ്പ് റീകറന്റ് ഇൻഫെക്ഷൻസ്, കുട്ടികൾ ഇടയ്ക്കിടക്ക് പനി, ചുമ, കഫക്കെട്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമ്മൾ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് കാണുന്നുണ്ട്. ഇതിന്റെ കുറച്ച് കാരണങ്ങളും ഉണ്ട്. ഇതുകൊണ്ടാണ് ഇത്തരം കുട്ടികൾക്ക് അഡിനോയിഡ്സ് ഒക്കെ വലുതാവുന്നതും അതേപോലെ കുട്ടികൾ വായ തുറന്നുറങ്ങുന്നതും ഇത്തരം ഡിഫറെന്റ് പൊസിഷൻസ് ഇവർ കിടക്കാൻ വേണ്ടി ഇവർ നിർബന്ധിതരാവുന്നതും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് അഡിനോയിഡ് ഒക്കെ സ്വെൽഡ് ആയി കഴിഞ്ഞാൽ, നല്ലോണം വീങ്ങിക്കഴിഞ്ഞാൽ മൂക്കടപ്പുണ്ടാവും, വായിക്കൂടെ തന്നെ ശ്വാസം എടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഈ കുട്ടികൾ എന്താ ചെയ്യുന്നത്, പിന്നെ ഇവർക്ക് ബെറ്റർ പൊസിഷൻ, ശ്വാസം കിട്ടാണ്ടാവും.

0: അപ്പൊ ഇവര് ശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ബെറ്റർ പൊസിഷൻ തേടുന്നത് കൊണ്ടാണ് ഇവരിങ്ങനെ പല സൈസിലും വളഞ്ഞ് തിരിഞ്ഞൊക്കെ കിടക്കുന്നത്. ഇപ്പം വേറെ ആരെങ്കിലും കൂടെ കിടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവര് മേലോട്ടൊക്കെ തല വെച്ചിട്ട് ഇങ്ങനെ വളഞ്ഞിട്ടൊക്കെ ആയിരിക്കും പല കുട്ടികളും കിടക്കുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ ഇവര് ശ്വാസം കിട്ടാനുള്ള ബെറ്റർ പൊസിഷൻസ് ഇവർ തേടുന്നതുകൊണ്ടാണ് ഇത്തരം അവസ്ഥകൾ ഉണ്ടാവുന്നത്.
1: അപ്പൊ ഇത് സോൾവ് ചെയ്യാന് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്?
0: ആക്ച്വലി ഇത് സോൾവ് ചെയ്യണമെങ്കിൽ ഡോക്ടർമാരെക്കാളും ഇതിന് കൂടുതൽ ആൾക്കാർ വിചാരിക്കേണ്ടത് ഇതിന്റെ പാരന്റ്സ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ ആൾക്കാർ. കാരണം എന്ന് വെച്ചാൽ ഒന്നാമത്തത് ഇതിനെ ടൈംലി ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. കുട്ടികൾ പിന്നെ ഇങ്ങനെയൊക്കെ വന്നാടുന്ന പിന്നെ ഫേഷ്യൽ ചേഞ്ചസ്, അതായത് ഇപ്പൊ നോസ് ബ്ലോക്ക് ഉണ്ടായി, വായ തുറന്നുറങ്ങി, കുറെ കാലം കൊണ്ട് മൂക്ക് പിന്നെ മുഖമൊക്കെ നല്ലോണം നീണ്ടു വന്ന് പൊല്ല കുന്തി, ഇങ്ങനെയാണ് കുട്ടികൾ വരാറ്. അത് കുറെ ലേറ്റ് ആയിട്ടാണ് നമ്മൾ എടുത്ത് വരുന്നത് അധികം കുട്ടികളും. അപ്പോൾ അതിൽ വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ ഓർത്തോ ട്രീറ്റ്മെന്റ്, പല്ലൊക്കെ കെട്ടി പിന്നെ ശരിയാക്കി എടുക്കണം. അപ്പോൾ ഇത് നേരത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നേരത്തെ എന്ന് പറയുമ്പോൾ എത്ര നേരത്തെ എന്നുള്ളതായിരിക്കും ആൾക്കാർ ചിന്തിക്കുന്നത്. 1 ഇയർ, ഒരു വയസ്സുള്ള കൊച്ചിന് 80% അഡിനോയിഡ് സ്വെല്ലിംഗുമായിട്ട് എക്സ്റേ എടുത്തിട്ട് വന്ന കേസസ് ഉണ്ട്. അപ്പൊ നമ്മൾ ആ പ്രായത്തിൽ തന്നെ ഇത് ശ്രദ്ധിക്കണം. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, പേരന്റ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, 80% ഓഫ് ദ അഡിനോയിഡ് സ്വെല്ലിംഗ്സിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം റിക്കറന്റ് ഇൻഫെക്ഷൻസ് ആണ്. ഈ റിക്കറന്റ് ഇൻഫെക്ഷൻസിനെ ക്ലിയർ ചെയ്തെടുക്കാതെ, അതേപോലെ 20% അലർജി കൊണ്ടുമാണ്, ഇത് രണ്ടും ക്ലിയർ ചെയ്തെടുക്കാതെ നമ്മൾ ഇത്തരം നോസ് ബ്ലോക്കിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല, ഇത്തരം സ്ലീപ്പിംഗ് പൊസിഷൻസിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് പനിയും ചുമ കഫക്കെട്ടൊക്കെ വരുന്നുണ്ടോ, കുട്ടികൾക്ക് സ്ഥിരമായിട്ട് അലർജി ഉണ്ടോ, ഇത് എത്രയും നേരത്തെ, ഏറ്റവും നേരത്തെ ഏജിൽ എന്നത് കണ്ടെത്തി പരിഹരിച്ച് ചികിത്സിക്കുക എന്നുള്ളത് തന്നെയാണ് ഇത് വരാതെ തടയാനുള്ള ഏറ്റവും നല്ല മാർഗം.
1: അപ്പൊ ഡോക്ടറെ, ഈ കുട്ടികളിൽ ഇടയ്ക്കിടയ്ക്ക് കണ്ടുവരുന്ന ചെവി വേദനയും അതുപോലെ തന്നെ ഇപ്പൊ ഡോക്ടർ പറഞ്ഞ കാര്യവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ?
0: തീർച്ചയായിട്ടും അതെ. നമ്മൾ അഡിനോയിഡ്സിന്റെ ആണെങ്കിലും നമ്മൾ നേരത്തെ കുറച്ചുകൂടി ആഴത്തിൽ പറഞ്ഞത്, അപ്പൊ അഡിനോയിഡ് ഗ്രന്ഥിയുടെ അടുത്തുനിന്ന് നമ്മുടെ ചെവിയിലേക്കൊരു കുഴൽ തുറക്കുന്നുണ്ട്. എന്നിട്ട് ഈ കുഴലിന്റെ യൂസ്റ്റീഷ്യൻ ട്യൂബ് എന്ന ട്യൂബ് ഉണ്ട്, അത് നമ്മൾ പ്രഷർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അഡിനോയിഡ് വലുതാവുകയോ ഇൻഫെക്ഷൻ ഉണ്ടാവുകയോ ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയോ ചെയ്താൽ ഈ കുഴലിൽ കൂടെ നേരെ ചെവിയിലേക്ക് എത്തും. അത് ചെവിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മിഡിലിയർ എഫിഷ്യൻസ് ഉണ്ടാക്കും, നമ്മുടെ ചെവിൻ്റെ ഉള്ളിൽ നീർക്കെട്ട് ഉണ്ടാക്കും. ഈ നീർക്കെട്ട് നമ്മുടെ പാടയുടെ ചുറ്റും ഉണ്ടാകും. പാടയുടെ ചുറ്റും ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നുകിൽ അത് ഇൻഫെക്ഷൻ ആവും, പിന്നെ വേദന ഉണ്ടാക്കും, പിന്നെ പഴുപ്പ് വരും. അല്ലാന്നുണ്ടെങ്കിൽ ഈ പാടയുടെ മൂവ്മെന്റ് റെസ്ട്രിക്ട് ചെയ്തിട്ട് ആ കുട്ടിക്ക് ശബ്ദം കേൾക്കുന്നതിന് കുറവുണ്ടാവും, അതായത് കേൾവി കുറയും. ഇപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ കുഴപ്പങ്ങൾ കൊണ്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
1: അപ്പൊ ഇത് കൊണ്ട് കുട്ടികളുടെ മുഖത്തിന്റെ ഷേപ്പ് തന്നെ മാറുന്നു ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ എത്രത്തോളം വാസ്തവമുണ്ട്?
0: തീർച്ചയായിട്ടും അതെ. ഇതുകൊണ്ട് വരാവുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ്. കാരണം എന്ന് വെച്ചാൽ, നമ്മൾ മൂക്കടച്ച് വായ തുറന്നുറങ്ങുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ പല്ലക്കുന്തി വരും, അതേപോലെ നമ്മൾ ഈ ജോയുടെ ലോവർ തേർഡ് ഇങ്ങനെ നീണ്ടുവരും, അത് നമ്മൾ അതിന് ലോങ് ഫേസ് സിൻഡ്രോം എന്നൊക്കെ വിളിക്കാം. അതേപോലെ തന്നെ ഇങ്ങനെ നീണ്ടു വരിക, ഇത് പൊങ്ങി വരിക, അതേപോലെ ഉള്ളിലുള്ള പല്ലൊക്കെ ഓവർ ക്രൗഡഡ് ആയിട്ട് നിൽക്കും. അതായത് ഇങ്ങനെ നേരെ വെച്ച് പല്ല് വരുന്നതിന് പകരം നേരെ തെറ്റിയിട്ട് ഇങ്ങനെ കൂടി കൂടി കൂടി നിൽക്കുന്ന പല്ല് വരും. അതായത് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതിന് പകരം ശരിക്കും മുഖം ഇങ്ങനെ നിൽക്കേണ്ടത്, അത് ഇങ്ങനെ നീണ്ടു വന്നു കഴിഞ്ഞാൽ അത്രയും സ്പേസ് അവിടെ കുറഞ്ഞു. ഈ സ്പേസ് കുറവുള്ള സ്ഥലത്ത് ഓവർ ക്രൗഡിങ് ഓഫ് ടൂത്ത് വരും, അതേപോലെ മുഖത്തിന്റെ ഷേപ്പ് തന്നെ മാറിയിട്ട് ഈ കുട്ടി വേറൊരാളായിട്ട് വരാറുണ്ട്. അത് ചികിത്സിക്കാണ്ട് ഒരുപാട് വർഷങ്ങൾ തുടർച്ചയായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരം ബുദ്ധിമുട്ടുകളിലേക്ക് ഇവർ പോകുന്നത്. അതുകൊണ്ട് നേരത്തെ കണ്ടെത്തുക, അത് ചികിത്സിക്കുക. അഡിനോയിഡിന്റെ സ്വെല്ലിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കുക, അല്ലെങ്കിൽ ടോൺസിലിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കുക. ചുരുക്കി പറഞ്ഞാൽ എന്ത് കാരണം മൂക്കടപ്പിനുണ്ടെങ്കിലും അത് പരിഹരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ കുട്ടികൾക്ക് ഇത്തരം ഷേപ്പ് മാറുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് രക്ഷിക്കാൻ കഴിയുള്ളൂ.
1: ഒരു കോമൺ മാന്റെ 40% വരുമാനവും ഇപ്പൊ ഹോസ്പിറ്റലിലാണ് അവർ ചെലവാക്കുന്നത്. അപ്പൊ ഈ കുട്ടികൾക്ക് ഇപ്പൊ ഒരുപാട് കണ്ടുവരുന്നതാണ് ഫ്രീക്വന്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ഒക്കെ, ഇടയ്ക്കിടയ്ക്ക് പനിയും കാര്യങ്ങളൊക്കെ. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ?
0: ഇത് ഇന്നത്തെ കാലത്തെ ഒരു കോമൺ പ്രോബ്ലം ആണ്. ഇതിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി ഇല്ലായ്മയാണ്, കുട്ടികളുടെ പ്രതിരോധ ശേഷി കുറയുന്നതാണ്. രണ്ടാമത്തെ വിഷയം എന്താ വെച്ചാൽ കുട്ടികളുടെ അലർജി ഒക്കെ കൂടുന്നതാണ്. മൂന്നാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ബാലൻസ്ഡ് ഡയറ്റ് അല്ലാതെ ഇവര് പിന്നെ ന്യൂട്രീഷൻസ് ഉള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇമ്മ്യൂണിറ്റി കുറയാനുള്ള നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെറിയ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ പനിയൊക്കെ ഉണ്ടാകുമ്പോൾ കൂട്ടനെ ഹോസ്പിറ്റലിലേക്ക് പോകും. നമ്മൾ പാന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞാൽ നീ എന്ന് ഹോസ്പിറ്റലായിരിക്കും പറയുന്നത്. അത്രയും വേഗത്തിൽ നമ്മൾ ഇടപെടുന്നതുകൊണ്ട് പനി ഒരിക്കലും ഒരു ഡിസീസ് അല്ലല്ലോ തുടക്കത്തിൽ. അതൊരു ഒരു നമ്മുടെ വൈറസ് ബാക്ടീരിയ ഒക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡിഫൻസ് മെക്കാനിസത്തിന്റെ ഫസ്റ്റ് പാർട്ടാണ്. അപ്പോൾ നമ്മൾ ഇത്തരം കുട്ടികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് മരുന്ന് കൊടുത്ത് ശീലമുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവർക്കിങ്ങനെ ഇമ്മ്യൂണിറ്റി ഓരോ സ്റ്റെപ്പും താഴ്ന്നു വരും. അതായത് നാച്ചുറൽ ഇമ്മ്യൂണിറ്റിനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ളൊരു അവസരം ഈ കൊച്ചിനുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി ഓരോ ഇൻഫെക്ഷൻസ് വരുമ്പോഴും താഴ്ന്നു താഴ്ന്നു വരും. ഇപ്പൊ ഇത് ഇടയ്ക്കിടക്ക് പനി വരാനുള്ള ഒരു കാരണമാണ്. രണ്ടാമത് എന്താ വെച്ചാൽ ഈ കുട്ടികൾ അലർജിക്ക് ആയതുകൊണ്ടും ഈ ഫ്രീക്വന്റ് ആയിട്ട് അലർജി വരുന്നതുകൊണ്ടും ഇത്തരത്തിലേറെ

0: ഇൻഫെക്ഷൻസ് ഉണ്ടാകും. മൂന്നാമത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കേരളത്തിലുള്ള ഇപ്പോഴത്തെ സെനാരിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മീനാണെങ്കിൽ മീൻ മാത്രം, അല്ലെങ്കിൽ ഇറച്ചി ആണെങ്കിൽ ഇറച്ചി മാത്രം, ഇങ്ങനെയല്ല. നമ്മുടെ ബാലൻസ്ഡ് ഡയറ്റ്, ബാലൻസ്ഡ് എന്താണ്, നമ്മൾ മലയാളത്തിൽ സമീകൃത ആഹാരം എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഭക്ഷണക്രമം നമ്മൾ ചെറുപ്പത്തിലെ കുട്ടികളെ ശീലിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ, ഇടയ്ക്കിടയ്ക്ക് വരുന്ന പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും.
1: അതേപോലെ ഡോക്ടറെ, ഒരുപാട് കാലം അലർജി ഉണ്ടായി കഴിഞ്ഞാൽ അത് ആസ്മ ആവും എന്ന് പറയുന്നത് കേൾക്കാറുണ്ട്, അത് ശരിയാണോ?
0: തീർച്ചയായിട്ടും അതെ. നമ്മുടെ അലർജി രോഗികളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. അലർജി ശരിക്കും ഒരു മുന്നറിയിപ്പാണ്, ആസ്തമ വരാതെ തടയണം എന്നുള്ളതിന്റെ മുന്നറിയിപ്പാണ്. ഈ അലർജി സ്ഥിരമായിട്ട് കുറേ കാലം നീണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസകോശത്തിലൊക്കെ അതിന്റെ നീർക്കെട്ട് വന്നിട്ട് അതിൽ നിന്ന് മ്യൂക്കസ് പ്രൊഡക്ഷൻ വന്ന് പിന്നെ അത് ആസ്തമയിലേക്ക് വഴിവെക്കാറുണ്ട്. നമ്മുടെ രാജ്യത്ത് ഒരു 40 കോടിയോളം അലർജി രോഗികളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിൽ ഒരു പരിധിവരെ ആൾക്കാർ പിന്നെ അസ്തമയിലേക്ക് നടന്ന് കയറുന്നവരാണ്. അതുകൊണ്ട് തന്നെ അൺട്രീറ്റഡ് അലർജി ഈസ് ഓൾവേസ് ലീഡ്സ് ടു അസ്തമ, അത് അസ്തമയിലേക്ക് എത്തിയിരിക്കും. അതുകൊണ്ട് തന്നെ ആ ട്രീറ്റ്മെന്റ് അലർജിക്ക് നേരത്തെ തന്നെ ചെയ്ത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇത് തടയാനുള്ള മാർഗം.
1: അപ്പൊ ഈ മൂക്കെടുപ്പ് കൊണ്ട് ഒരുപാട് പ്രശ്നം ഉണ്ടാവുന്ന ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലോ, അപ്പൊ ഈ സൈനസൈറ്റിസും മൂക്കെടുപ്പും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ?
0: തീർച്ചയായിട്ടും അതെ. നമ്മുടെ സൈനസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മുടെ എയർ ഫീൽഡ് സ്പേസസ് ആണ്. നമ്മുടെ പിന്നെ പ്രഷർ ബാലൻസിനും നമ്മുടെ ശബ്ദത്തിന്റെ ഗാംഭീര്യം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു എയർ ഫീൽഡ് സ്പേസ് ആണ്. ഈ എയർ ഫീൽഡ് സ്പേസിൽ നിന്നും ഒരു കുഴൽ നമ്മുടെ മൂക്കിലേക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ളിലുള്ള കഫവും കാര്യങ്ങളൊക്കെ ഡ്രെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്ഥിരമായിട്ട് മൂക്കടുപ്പുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ കുഴൽ ബ്ലോക്ക് ആയിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കഫം കെട്ടിക്കിടക്കാനും അതിൽ ബാക്ടീരിയ വളരാനും ഇൻഫെക്ഷൻസ് ഉണ്ടാവാനും ഉള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് മൂക്കടുപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും, അതായത് വളരെ കാലം നീണ്ടു നിൽക്കുന്ന മൂക്കടുപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് സൈനസൈറ്റിസിലേക്ക് വഴിവെക്കും.
1: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ സൗഖ്യം പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്. ഇന്ന് സൗഖ്യം പരിപാടിയിൽ ENT യെ കുറിച്ച് ഒരുപാട് പേർക്ക് സംശയമുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. എല്ലാം നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തന്നത് KPM ഹോമിയോപ്പത്തിക് മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചീഫ് കൺസൾട്ടന്റായ ഡോക്ടർ ഷൈജൽ അബു KP ആണ്. താങ്ക് യു ഡോക്ടർ.
0: ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായ ഇത്തരം അറിവുകൾ പങ്കുവെക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. അതിന് കാരണക്കാരായ റേഡിയോ കൊച്ചി 90 FM ടീമിനോടും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോടും ഇന്റർവ്യൂ എടുത്തിട്ടുള്ള നമ്മുടെ മൻഹ ഹർഷലിനോടും എന്റെ എല്ലാവിധ ആശംസകളും.
2: സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

0: പരിപാടിയിൽ ഇന്ന് കേൾക്കാം ശ്രീ അജ്മൽ ജബ്ബാർ എഴുതിയ ശൂന്യം എന്ന ചെറുകഥ. അവതരണം ലാവണ്യ ലക്ഷ്മണൻ.
1: ശൂന്യം. സമയം 5 ഓഫീസിൽ നിന്നിറങ്ങാൻ നേരമായി. ഇനി എങ്ങോട്ട് പോവും? അയാൾ ചിന്തിച്ചു. സ്വന്തമായൊരു വീടുണ്ട്, പക്ഷേ എന്നും അങ്ങോട്ടാണ് പോകുന്നത്. ഒരേ കാഴ്ച, ഒരേ വിഷയങ്ങൾ, പുതുതായി ഒന്നുമില്ല. പക്ഷേ അവൾ തന്നെയും കാത്തിരിപ്പുണ്ടാകും, അയാൾ ചിന്തിച്ചു. അയാൾ ഇങ്ങോട്ടൊന്നില്ലാതെ പതുക്കെ റോഡിലൂടെ നടക്കാൻ തുടങ്ങി. റെയിൽവേ സ്റ്റേഷൻ അടുത്താണ്. എന്തിനെന്നറിയാതെ നടത്തം അങ്ങോട്ടാക്കി. നല്ല തിരക്കുണ്ടവിടെ. ഇരിക്കാനൊരിടം നോക്കിയിട്ട് കാണുന്നില്ല. അവിടെ ഒരു പ്രായമായ സ്ത്രീ നിലത്തൊറ്റയ്ക്കിരിക്കുന്നത് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവരുടെ കയ്യിൽ കാര്യമായി ഒന്നുമില്ല. ആകെ മൊത്തം ഒരു വൃത്തിഹീനമായ അവസ്ഥ. പതുക്കെ വീട്ടിലേക്ക് തിരിച്ചു നടക്കാൻ തുടങ്ങി. എന്നത്തെയും പോലെ ഇന്നും ആ ഒറ്റമുറി വീട്ടിൽ കിടന്നുറങ്ങണം. ഒരു മാറ്റം അയാൾക്ക് അനിവാര്യമായിരുന്നു.

ജീവിതത്തിൽ ഒന്നും ഇതുവരെ നഷ്ടപ്പെട്ടതായി തോന്നിയിട്ടില്ല. പക്ഷേ ആകെ നേടാൻ കഴിഞ്ഞത് ആ പഴക്കം ചെന്ന ഒറ്റമുറി വീടാണ്. അയാൾ വീട്ടിലെത്തി. അവൾ വാതിൽക്കൽ നിൽപ്പുണ്ട്, തന്നെയും കാത്ത്. ഒന്നും പറയാനില്ല, ഒന്നും ചോദിക്കാനും. അയാളുടെ പുറകെ അവളും അകത്തേക്ക് കയറി. അവൾക്ക് അയാളുടെ അത്ര വേഗത്തിൽ നടക്കാൻ കഴിയില്ല. എന്നാലും അത് നോക്കാതെ അയാൾ അയാളുടെ പ്രവൃത്തികളിലേക്ക് കടന്നു. ഒരു പുസ്തകം മേശപ്പുറത്തിരിപ്പുണ്ട്. അത് വായിച്ചു കഴിഞ്ഞതാണ്. എന്നാലും അയാൾ അതെടുത്ത് ഒന്നുകൂടി വായിക്കുകയാണ്. പതിയെ അയാൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. പുതുതായി ഒന്നും അയാൾക്ക് കാണാൻ കഴിഞ്ഞില്ല. പുതുതായി ഒന്നും ഇല്ലാത്തതാണോ, അതോ തനിക്ക് കാണാൻ കഴിയാത്തതാണോ? സമയം 8:30 അത്താഴം കഴിക്കാൻ സമയമായി. അവൾ മേശപ്പുറത്ത് ഭക്ഷണം എടുത്തു വച്ചിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അയാൾ ഉറങ്ങാൻ തീരുമാനിച്ചു. കുഴമ്പിന്റെയും കഷായത്തിന്റെയും ഗന്ധം നിറഞ്ഞ മുറിയിൽ കിടന്നിട്ട് അയാൾ ഉറക്കം വരുന്നില്ല. കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ജനലിലൂടെ പുറത്തേക്ക് നോക്കി. എങ്ങും ശാന്തം, വിജനമായ വഴി, സ്ട്രീറ്റ് ലൈറ്റ് വെളിച്ചം മാത്രം. അയാൾ എന്തൊക്കെയോ ആലോചിച്ച് പുറത്തു നോക്കി നിന്നു. ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നതാണ്, പക്ഷേ ഒന്നിലേക്കും എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. അയാൾ ഉറങ്ങാൻ തീരുമാനിച്ചു. പിറ്റേന്ന് രാവിലെ 8:30 ഓഫീസിൽ പോകാൻ സമയമായി. പക്ഷെ അവൾ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. പല ദിവസങ്ങളും ഇങ്ങനെയാണ്. അന്ന് അമ്മ മരിച്ച വിവരമറിഞ്ഞ് ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ ചാടിക്കയറിയതാണ്. പിടിവിട്ട് നിലത്ത് വീണു. കുറേ കാലം ആശുപത്രിയിൽ. ഇപ്പോഴും ഭേദമായിട്ടില്ല. കുഴമ്പിന്റെയും കഷായത്തിന്റെയും ഗന്ധം ആ മുറി നിറഞ്ഞു നിൽക്കുകയാണ്. ഈ പ്രശ്നങ്ങൾക്കിടയിലുള്ള ഈ വീർപ്പുമുട്ടിയ ജീവിതം അയാൾക്ക് എന്നേ മടുത്തു കഴിഞ്ഞിരിക്കുന്നു. അന്ന് വീട് വിട്ടിറങ്ങിയപ്പോൾ പ്രായം 20. അന്ന് പിണങ്ങിയിറങ്ങിയപ്പോൾ ഇനി ഒരിക്കലും കാണാൻ കഴിയില്ല എന്ന് കരുതിയതല്ല. ഇവിടെ വന്നിറങ്ങിയപ്പോൾ ആദ്യം ജോലി കിട്ടിയത് ഒരു തുണിക്കടയിലായിരുന്നു. വീട്ടിൽ നിന്നിറങ്ങി പോന്നപ്പോൾ 1-2 ദിവസത്തേക്ക് പിടിച്ചു നിൽക്കാനുള്ള പണമേ കരുതിയിരുന്നുള്ളൂ. 10-15 വർഷങ്ങൾക്ക് ശേഷം അവരെ അന്വേഷിച്ചു പോയപ്പോൾ അവിടം അപ്പാടെ മാറിയിരിക്കുന്നു. അവിടെ താമസിച്ചവരും അവർ എങ്ങോട്ട് പോയെന്നോ എന്തിനിവിടം വിട്ടുവെന്നോ ആർക്കും വ്യക്തമല്ല. പലയിടത്തും പലവട്ടം അന്വേഷിച്ചു, പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അന്നു മുതൽ താൻ ഒറ്റയ്ക്കാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. തന്നെ അന്വേഷിച്ചു വരാനോ തനിക്ക് അന്വേഷിച്ചു പോകാനോ ആരുമില്ലെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. ഇനി എന്തിനു വേണ്ടിയെന്നറിയില്ല ഈ മുന്നോട്ടു പോക്ക്. താൻ തനിച്ചായത് തൻ്റെ തന്നെ പ്രവൃത്തിയിലൂടെയെന്ന് അയാൾക്ക് വ്യക്തമാണ്. വൈകുന്നേരം 5:00 ഓഫീസിൽ നിന്നിറങ്ങാൻ സമയമായി. അയാൾ എന്തോ ചിന്തയിലാണ്, ഒന്നും ചിന്തിക്കാനില്ലാത്തവന്റെ ചിന്ത. എന്നത്തെയും പോലെ അന്നും അയാൾ ആ സ്ത്രീയെ ശ്രദ്ധിച്ചു. അവരവിടെ ഇരിപ്പുണ്ട്. വളരെ ക്ഷീണിതയാണ് അവർ. എന്നും അതിരാവിലെ ഒരു കുട്ടി ഒരു പൊതി അവർക്ക് കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. എന്നാൽ 1 ആഴ്ചത്തോളമായി അവനെ കാണുന്നില്ല. ആ സ്ത്രീക്കുണ്ടായ ഏക ആശ്വാസം ആ കുട്ടിയായിരുന്നു. കുറച്ചു നാളായിട്ട് അവനെ കാണാനില്ല. പക്ഷേ അവർക്കുള്ള ഭക്ഷണ പൊതി ഒരു തടസ്സവും കൂടാതെ രാവിലെ ഉമ്മറത്തെത്തിയിരുന്നു. അവരത് ഒരു തടസ്സവും കൂടാതെ എടുത്ത് കഴിക്കുമായിരുന്നു. അയാൾ ഒരു മടിയും കൂടാതെ എന്നും അവർക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തു. ആരാണ് തനിക്ക് ഭക്ഷണം കൊണ്ടുവന്ന് വെക്കുന്നതെന്നറിയാൻ ആ സ്ത്രീക്ക് ആഗ്രഹമുണ്ടായിരുന്നില്ല. അങ്ങനെ 1-2 ആഴ്ച കടന്നുപോയി. പലപ്പോഴും ഇവർ തമ്മിൽ മുഖാമുഖം കാണാറുണ്ടായിരുന്നു. എങ്കിലും ഒരു ഭാവവ്യത്യാസമില്ലാതെ അവർ കടന്നുപോകും. ഇന്ന് കുറച്ച് വൈകി ഓഫീസിൽ നിന്നിറങ്ങാൻ. പോകും വഴി ആ സ്ത്രീയെ കാണാൻ കഴിഞ്ഞില്ല. അയാൾ എന്നത്തെയും പോലെ മുറിയിലെത്തി. പക്ഷേ ജീവിതത്തിലുണ്ടായ ഒന്നുമില്ലായ്മ അയാൾക്കിപ്പോൾ അനുഭവപ്പെടുന്നില്ല. തനിക്കും എന്തൊക്കെയോ ചെയ്യാനുണ്ട്, തന്നിലൂടെയും ആളുകൾ ജീവിക്കാനുണ്ടെന്ന് അയാൾക്ക് തോന്നി. അയാളുടെ പതിവുകളെല്ലാം മാറിയിരിക്കുന്നു. വായിച്ചു വഴുകിയ പുസ്തകം വായിക്കാനോ പാതയോരത്തെ ഇരുട്ടിലേക്ക് നോക്കി നിൽക്കാനോ അയാൾ തയ്യാറായിരുന്നില്ല. അധിക സമയം വൈകാതെ അയാൾ കിടന്നു. നേരത്തെ എഴുന്നേറ്റ് അവർക്ക് ഭക്ഷണം എത്തിക്കണം എന്നയാൾ കരുതി. സമയം 8:00 പതിവ് പോലെ ഭക്ഷണപതിയുമായി അയാൾ വീട്ടിൽ നിന്നിറങ്ങി.

ഇന്നും വാതിൽക്കൽ ഭക്ഷണം വെച്ച് വരികയാണ് പതിവ്. പക്ഷെ ഇന്ന് അയാൾ ഭക്ഷണം അവിടെ വെച്ച് പോരാൻ തയ്യാറായിരുന്നില്ല. ആർക്കോ വേണ്ടി വഴിയിൽ വെച്ച് പോകാൻ ഇപ്പോൾ അയാൾ ആഗ്രഹിക്കുന്നില്ല. ആ വാതിലെന്ന് മറകടന്ന് അവരോടൊന്ന് സംസാരിക്കണം എന്നയാൾക്കുണ്ടായിരുന്നു. പക്ഷേ വാതിൽ ഒരുപാട് മുട്ടിയിട്ടും തുറക്കുന്നില്ല. അയാൾ പതിയെ തിരികെ നടന്നു. കുറച്ചു ദൂരം നടന്ന അയാൾ പിന്നിലേക്ക് നോക്കിയപ്പോൾ വാതിൽ തുറന്നു വന്ന് ആ സ്ത്രീ ആ പൊതി എടുക്കുന്നത് കണ്ടു. അയാളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവർ ആ പൊതിയുമായി അകത്തേക്ക് പോയി. അയാൾ അവരിൽ നിന്ന് ഒരു ചെറു പുഞ്ചിരി പ്രതീക്ഷിച്ചെങ്കിലും പ്രതീക്ഷകൾക്ക് അതീതമായിരുന്നു അവരുടെ പെരുമാറ്റം. പക്ഷേ എന്നും അയാൾ ആ സ്ത്രീക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുമായിരുന്നു. ഒന്നും ചെയ്യാനില്ലാത്തവന് എന്തു ചെയ്യാൻ കിട്ടിയതുപോലെ. ഇന്ന് അവധിയാണ്. പതിവും മുടങ്ങാതെ അയാൾ ഭക്ഷണവുമായി ആ സ്ത്രീയുടെ അടുത്തേക്ക് പോയി. വാതിൽ തുറന്ന് കിടപ്പുണ്ട്. അയാൾ അകത്തേക്കു കയറി. അവർ ചെറിയ മയക്കത്തിലാണ്. അയാൾ അവരെ വിളിച്ചുണർത്തി. യാതൊരു ഭാവഭേദമില്ലാതെ ആ സ്ത്രീ ഭക്ഷണപ്പൊതി എടുത്ത് ഉമ്മരത്തേക്ക് പോയി. അവിടെ ഇരുന്ന് കഴിച്ചു തുടങ്ങി. അവരുടെ അടുത്ത് ചെന്ന് അവിടെ ഇരുന്നു. പക്ഷേ ഇതുവരെ ആ സ്ത്രീ അയാളുടെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല. തന്റെ കർമ്മം കഴിഞ്ഞു. ഇനി ഇവിടെ ഇരിക്കുന്നതിൽ വലിയ അർത്ഥമില്ല എന്ന് മനസ്സിലാക്കി അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് തിരിച്ച് തന്റെ വീട്ടിലേക്ക് നടന്നു. നല്ല മഴയാണ്. വഴിയിലെല്ലാം നിറയെ വെള്ളം. പകുതി ദൂരം എത്തിയപ്പോഴാണ് മഴ തുടങ്ങിയത്. കുടയെടുത്തതുമില്ല, മഴ കുറയുന്ന ലക്ഷണവുമില്ല. പതിയെ അയാൾ മഴയത്ത് നടക്കാൻ തുടങ്ങി. ഇന്നെങ്കിലും ആ സ്ത്രീയുമായി ഒന്ന് സംസാരിക്കണം എന്ന് കരുതിയതാണ്. പക്ഷെ അതിന് കഴിഞ്ഞില്ല. ഇനി ഒരാഴ്ച താനിവിടെ ഇല്ല. ഓഫീസ് ആവശ്യങ്ങൾക്കായി പോവുകയാണ്. അവരെക്കുറിച്ച് ചില ആകുലതകൾ അയാളിലുണ്ടായി. പക്ഷേ തനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ, അയാൾ ചിന്തിച്ചു. നാളെ രാവിലെ 7 മണിക്കാണ് ബസ്. എന്തു വന്നാലും പോയേ തീരൂ. വസ്ത്രങ്ങളെല്ലാം എടുത്തുവെച്ച ബാഗുമായി അയാൾ 6:30 തന്നെ വീട്ടിൽ നിന്നിറങ്ങി. ബസ് കൃത്യസമയത്ത് തന്നെ അവിടെ നിന്ന് പുറപ്പെട്ടു. അങ്ങനെ ഒരാഴ്ചയോളം കടന്നുപോയി. അയാൾ തിരികെ എത്തി. ആദ്യം അവരെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അങ്ങനെ വരും വഴി ആ സ്ത്രീയുടെ വീട്ടിൽ കയറി. പക്ഷേ എത്ര തട്ടിയിട്ടും വാതിൽ തുറക്കുന്നില്ല. പിന്നെയാണ് കണ്ടത്, വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നു. അവിടെ നിന്നിറങ്ങി. അവരെ സാധാരണ കാണുന്നിടത്തെല്ലാം അന്വേഷിച്ചു. അവർ അവിടെ എങ്ങുമില്ല. അവർ പോകുന്നിടത്തെല്ലാം അന്വേഷിച്ചു. യാതൊരു വിവരവുമില്ല. നിരാശനായി തിരിച്ചു വീട്ടിലേക്ക് പോയി. അവർ ഇവിടെ തന്നെ ഉണ്ടാകാം, തനിക്ക് കണ്ടെത്താൻ കഴിയാത്തതാകാം എന്നയാൾ കരുതി. പിറ്റേന്ന് രാവിലെ അയാൾ എന്നത്തെയും പോലെ ഓഫീസിലേക്ക് ഇറങ്ങി. പക്ഷെ ഇന്നും കഥ കടഞ്ഞു തന്നെ കിടക്കുകയാണ്. അയാൾ നിരാശനായി തിരികെ പോയി. അയാൾ പിന്നീടും പലതവണ പോയെങ്കിലും ആ കഥകൾ അടഞ്ഞു തന്നെ കിടന്നു. പക്ഷേ എന്നും അയാൾ അവിടെ വരും. ഇത്തിരി നേരം ഇരിക്കും. വായിച്ചു തീർന്ന പുസ്തകങ്ങളും വഴിയോരത്തെ ഇരുട്ടും അയാളിലേക്ക് ശൂന്യതയുടെ രൂപത്തിൽ വീണ്ടും കടന്നു വന്നു.

കഥായന പരിപാടിയിൽ ശ്രോതാക്കൾ കേട്ടത് ശ്രീ അജ്മൽ ജബ്ബാർ എഴുതിയ ശൂന്യം എന്ന ചെറുകഥ. അവതരിപ്പിച്ചത് ലാവണ്യ ലക്ഷ്മണൻ.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

തകിട്ട തകിട്ട ധിമി നാട്യം തകിട്ട തകിട്ട ധിമി ലാസ്യം നമക ശമയ സഹജം നട പ്രകൃതി പാദജം നർത്തനമേ ശിവ കവചം നട രാജപാദ സുമരജം ഹിരണന ധിരണ ധിര ധിര ധിര ധിര ധിര ധിര ധിര ധിര നാഗ വിനോദം നാട്യ വിലാസം പരമസുഖം മഹിതം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സജീഷ്, കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിലെ കാർഡിയോളജി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പോൾ ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു മാരക രോഗമായിട്ടോ മാറ രോഗമായിട്ടോ നമ്മൾ കാണേണ്ടതില്ല. വൈദ്യശാസ്ത്രം ഒരുപാട് മാറിക്കഴിഞ്ഞു, നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് മാറിക്കഴിഞ്ഞു, സംവിധാനങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. കൃത്യമായി നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗനിർണയം നടത്തിയാൽ, അതിനാവശ്യമായ ചികിത്സ നടത്തിയാൽ, നമ്മുടെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ, അത് നിർബാധം ചികിത്സ തുടരേണ്ട കാലത്തോളം തുടർന്നാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടാവുന്ന തരത്തിൽ വളരെ നല്ലൊരു സാഹചര്യം ഇന്ന് നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഉണ്ട്. ഹൃദ്രോഗത്തിന് ചികിത്സയുണ്ട്. പൂർണ്ണമായ ആരോഗ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനുള്ള ശീലങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളും ആവട്ടെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. പ്രത്യേകിച്ചും പുകവലിയുടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം നമ്മൾ നിർത്തേണ്ടതുണ്ട്. നമ്മുടെ ഭക്ഷണക്രമം, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ വ്യായാമം, ആവശ്യമായ ഉറക്കം, എല്ലാ നല്ല ശീലങ്ങളിലേക്കും പോയാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഹൃദയരോഗം തടയാനോ നമുക്ക് സാധിക്കും. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ കഥായനം പരിപാടിയിൽ ഇന്ന് ശ്രീമിഥില എഴുതിയ ചെറുകഥ കേൾക്കാം. കഥാവതരണം ആതിര KP. ചെറുകഥ രഞ്ജിത്ത് പഞ്ചാബി.
1: ബ്യൂട്ടി പാർലറിലെ പുതിയ ആൺകുട്ടിയെ കണ്ട് ചോദ്യരൂപത്തിൽ നെറ്റിച്ചൊളിപ്പിച്ച് ഹേമയെ നോക്കി. പെണ്ണുങ്ങളുടെ പാർലറിൽ ആൺകുട്ടിയോ? ഹേമയുടെ അടുത്തു പോയി കാതിൽ ഒരു സംശയം ചോദിച്ചു. ഇവനേതാ? നീ ഒന്ന് നോക്കൂ, ഹെയർ കട്ടിങ്ങിൽ വിരുദ്ധനാണ്. ഇവനെ നിയമിച്ചതിൽ പിന്നെ ആളൊഴിഞ്ഞിട്ടില്ല ഈ പാർലറിൽ. അവന്റെ വിരലുകൾ ഒരു മന്ത്രവാദിയുടെ ചലനങ്ങൾ പോലെ ധൃതിയിൽ ചലിച്ചുകൊണ്ടേയിരുന്നു. എനിക്ക് ഹെയർ സ്പാ വേണമായിരുന്നു ഹേമേ. അതിനെന്താ? ഇപ്പോൾ തന്നെ അവൻ ചെയ്യും. ഓ, അത് വേണോ? എനിക്കത്ര വിശ്വാസം പോരാ. നീ ആ മുടി വെട്ടിക്കഴിഞ്ഞ് പെൺകുട്ടിയെ നോക്കൂ. വെട്ടും മുൻപ് ഞാനെടുത്ത ഫോട്ടോ കാണിച്ചുകൊണ്ട് ഹേമ പറഞ്ഞു. ഭംഗിയായി ചെയ്ത് കളർ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നോക്കാം എന്നു പറഞ്ഞു. പഞ്ചാബിയാണ്. മറ്റൊരു പാർലറിൽ നിന്ന് ഞാൻ പൊക്കിയതാണ് ഇവനെ. റേറ്റ് കൂടുതൽ. അത് കിട്ടിയില്ലെങ്കിൽ അവൻ സ്ഥലം വിടും. ഓരോ പാർലറുകാരും ഇവനെ കിട്ടാൻ നോക്കിയിരിക്കുന്നു.

0: രഞ്ജിത്ത്. അവന്റെ ഡെഡിക്കേഷൻ അപാരം. നാളെ രാവിലെ ഒരു ഷൂട്ടുണ്ട്, ഒരു ലുക്ക് ചേഞ്ച് വേണം, ഒരു മേക്ക് ഓവർ. ഇവന് നിന്നെ അറിയാം, ഹേമ പറഞ്ഞു. എങ്ങനെ? നിന്റെ ഫിലിംസ്, സീരിയൽസ് എല്ലാം കാണാറുണ്ട്, ആരാധകൻ.
1: ഓ, അങ്ങനെയോ?
0: നിന്റെ മുടി സ്റ്റൈലാക്കാൻ ത്രില്ലടിച്ചിരിക്കുന്നു. അടുക്കി വച്ചിരിക്കുന്ന പലതരം മേക്കപ്പ് സാധനങ്ങൾ, വിക്ക് വെച്ച ബൊമ്മകൾ, അതിലൊരു ബൊമ്മയിൽ കണ്ണുകോർത്തു. ഇത് മതി, ഈ ലുക്ക് മതി, ഞാനും ഇതുപോലെ സ്റ്റൈൽ മാറ്റുന്ന വെറും ടോയ്.
1: മാഡം വരൂ.
0: അവൻ എന്നെ ആരാധനയോടെ നോക്കി. മാഡത്തിന്റെ സാസ്ബി കബി ബഹൂദി എന്ന സീരിയൽ എന്റെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമാ. അവൻ വല്ലാത്ത ഒരാവേശത്തോടെ അത് പറഞ്ഞപ്പോൾ ചെറുതായി പുഞ്ചിരിച്ചു. കറുത്ത ഒരു കോട്ടെടുത്ത് ഒന്നുകൂടി കുടഞ്ഞ് കയ്യിൽ തന്നിട്ട്, റെഡിയല്ലേ മാഡം എന്ന് ചോദിച്ചു. കസേര തട്ടി ശരിയാക്കി അവൻ തയ്യാറായി. മുടി സെറ്റ് ചെയ്യും മുൻപ് അവൻ തലയിലും കഴുത്തിലും ചെറുതായി മസാജ് ചെയ്തു തന്നു. ഒന്ന് മയങ്ങിപ്പോയി. അവന്റെ ആദരവ് കണ്ടപ്പോൾ അവനോട് അവന്റെ ജന്മസ്ഥലവും വീടും വീട്ടുകാരെ പറ്റിയും എല്ലാം അന്വേഷിച്ചു. പഞ്ചാബാണ് അവന്റെ സ്ഥലം. അമ്മയും ബാബിയും ഭയ്യയും ഭയ്യയുടെ കുട്ടികളും അടങ്ങുന്നതാണ് കുടുംബം. വിവാഹിതനും ഒരു കുട്ടിയുടെ പിതാവുമാണ് അവൻ എന്ന് തലയിൽ പതുക്കെ അമർത്തിക്കൊണ്ട് പറഞ്ഞു. ഡിവോഴ്സ്ഡ് ആണ് ഞാൻ, രഞ്ജിത്ത് പറഞ്ഞു.
1: എന്തിന്? എന്താണ് കാര്യം?
0: മാഡം സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന ആളല്ലേ, പുരുഷന്റെ വേദനയും കൂടി അറിയണേ മാഡം.
1: നിനക്ക് എന്തു വേദനയാണ് നിന്റെ പെണ്ണുണ്ടാക്കിയത്?
0: എന്റെ ബാബിയാണ് മാഡം പ്രശ്നമായത്. എന്റെ സ്വന്തം അമ്മയേക്കാൾ ആ സ്ഥാനത്ത് കണ്ടിരുന്ന അമ്മയാണ് ബാബി. ഒരിക്കൽ ഞാനും ബാബിയും സംസാരിച്ചിരുന്നപ്പോൾ അവൾ വന്ന് വളരെ വൃത്തികെട്ട രീതിയിൽ എന്നോട് സംസാരിച്ചു. ബാബി പൊട്ടിക്കരഞ്ഞു. ഞാൻ അറിയാതെ അടിച്ചുപോയി. പിറ്റേന്ന് തന്നെ അവൾ വീട്ടിൽ പോയി. എല്ലാവരും പോയി കാലു പിടിച്ചു വിളിച്ചിട്ടും വന്നില്ല. ഒടുവിൽ ബന്ധം വേർപെടുത്തി, ഒരു കാര്യവുമില്ലാത്ത കാര്യത്തിന്. അങ്ങനെ ഒടുവിൽ വീട്ടിൽ നിന്നും മാറി. ബയ്യയുടെ കുട്ടികളുടെ മുടി വെട്ടിക്കൊടുക്കുന്നത് കണ്ടിട്ട് അടുത്തുള്ള കുട്ടികളെല്ലാം വന്നു. ബയ്യയുടെ ഹെയർ സ്റ്റൈൽ കണ്ടിട്ട് മുതലാളിയും വന്ന് മുടി വെട്ടി. അദ്ദേഹം എന്നെ ഒരു കോഴ്സിന് ചേർത്തു. അവിടെ പുതിയ രീതികളെല്ലാം വളരെ വേഗത്തിൽ പഠിച്ചെടുത്തു. രഞ്ജിത്ത് പഞ്ചാബി അങ്ങനെ പ്രശസ്തിയിലായി.
2: മാന്ത്രിക വിരുദുള്ള കൈകൾ, ആകപ്പാടെ ഒരു റിലാക്സ്. കണ്ണാടിയിൽ നോക്കി നല്ല മാറ്റം, ഗ്ലാമർ കൂടി, ഒരു തൃപ്തി തോന്നി.
1: എന്തു രസമാ മോളെ ഇപ്പോൾ നിന്നെ കാണാൻ, ഹേമ പറഞ്ഞു.
0: അതെ, സ്വയം തോന്നി. എങ്കിലും സന്തോഷം തോന്നിയില്ല. ആസ്വദിക്കാൻ ആളില്ലാത്ത സൗന്ദര്യം എന്തിനെന്നു തോന്നി. രഞ്ജിത്ത് പല രീതിയിൽ ഫോട്ടോസ് എടുത്തു. അവന്റെ പരസ്യം, തന്നെപ്പോലൊരു സെലിബ്രിറ്റിയുടെ മേക്ക് ഓവർ ചെയ്തു എന്ന് ഇൻസ്റ്റയിൽ കൊടുക്കുന്നത് അവന്റെ ഹെയർ കട്ടിങ്ങിന് പരസ്യമാവും. അതാണ് അവന്റെ സന്തോഷം, നിലനിൽപ്പിന്റെ പ്രശ്നം. എല്ലാവർക്കും അത് തന്നെ, തനിക്കും. ഇല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ വരേണ്ടുന്ന കാര്യമുണ്ടോ?
1: ഒന്നിനും തോന്നുന്നില്ല. കരാർ ഒപ്പിട്ട സീനുകൾ മാത്രം അഭിനയിച്ചു തീർക്കുക. എത്രയും പെട്ടെന്ന് ഈ രംഗത്ത് നിന്നും ഒഴിയണം. ഇനി ആരുടെയും കളിപ്പാട്ടമാകാൻ കഴിയില്ല. മനസ്സിൽ ഉറപ്പിച്ച് ഹേമയോടും രഞ്ജിത്തിനോടും യാത്ര പറഞ്ഞ് അവിടെ നിന്നിറങ്ങി. ഓട്ടം തുടങ്ങിയിട്ട് നാളുകളായി, മടുത്തു. അന്നത്തെ ഒരു മ്യൂസിക് ഇവന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ് വെറുതെ ഇരിക്കുമ്പോൾ പലർക്കും പറയാനുണ്ടായിരുന്നത് പുതിയ ലുക്കിനെ കുറിച്ചായിരുന്നു. ആരാധനയും പ്രശംസയും കൊണ്ട് പൊതിഞ്ഞു ആൾക്കാർ. ഹേമയുടെ പാർലറിൽ വന്ന പുതിയ ആൾ രഞ്ജിത്തിനെ പലർക്കും പരിചയപ്പെടുത്തി. അവനും സെലിബ്രിറ്റി ആകട്ടെ. അന്ന് സ്റ്റേജിൽ പറയാനുണ്ടായിരുന്നത് ഇന്നത്തെ ആൺകുട്ടികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയായിരുന്നു. പീഡനം ആണിനും പെണ്ണിനും നേരിടേണ്ടി വരുന്നു. പരസ്പര വിട്ടുവീഴ്ചയില്ലാത്ത കാലം, ഭ്രമയുഗം, നിർമ്മിത ബുദ്ധിയെല്ലാം കൂടി നൈസർഗികത നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ. വാചാലയായി കുറേ സമയം. കാരണം രഞ്ജിത്താണെന്ന് തോന്നുന്നു.
0: മാഡം ഇന്ന് പറഞ്ഞതാണ് ശരി. പെണ്ണിന് മാത്രമല്ല ആണിനും സുരക്ഷ ആവശ്യമുണ്ട്. വളരെ നല്ല പ്രസംഗം, ആരോ പറഞ്ഞു.
1: ആകെ കൂടി അന്ന് വല്ലാത്ത ഉന്മേഷം തോന്നി.
0: കുറേ ദിവസം കൂടി ജിത്തുവിന് ഫോൺ ചെയ്തു. അവന് വല്ലാത്ത സന്തോഷം.
1: നാളത്തെ ഷൂട്ടിന് നീയും വരുമോ?

0: കാത്തിരുന്നതുപോലെ അവൻ പറഞ്ഞു, എപ്പോ വന്നെന്ന് ചോദിച്ചാൽ മതി. അതുവേണ്ട, നാളെ വന്നാൽ മതി. വിട്ടുവീഴ്ച തന്റെ ഭാഗത്തു നിന്നുമാകട്ടെ, വാശി കാണിച്ചിട്ട് എന്തിന്? നേരത്തെ ഇങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ. മനസ്സ് ആകപ്പാടെ സുഖകരമായ ഒരു തണുപ്പിലെത്തി നിന്നു. കർട്ടൻ നീക്കി ആകാശത്തേക്ക് നോക്കിക്കിടന്നു. തെളിഞ്ഞിരിക്കുന്നു നീലയും വെള്ളയും യൂണിഫോം ഇട്ട സ്മാർട്ട് കുട്ടിയെപ്പോലെ. പതിയെ ഒഴുകുന്ന പുഴ പോലെ ഉറങ്ങി, നന്നായി ഉറങ്ങി. അലസതയില്ലാതെ ഉഷാറായി എഴുന്നേറ്റു. അപ്പോളേക്കും അവനും എത്തി. പിണക്കം മാറിയ കുട്ടികളെപ്പോലെ കെട്ടിപ്പിടിച്ചു. പോകുന്ന വഴിയിൽ മുഴുവൻ രഞ്ജിത്തിന്റെ വിശേഷങ്ങൾ ആയിരുന്നു പറയാനുണ്ടായിരുന്നത്. അവൻ മിടുക്കൻ തന്നെ. ലുക്കും ഈഗോയും ഒന്നിച്ച് മാറ്റിക്കളഞ്ഞല്ലോ മേഡത്തിന്റെ. നമുക്ക് അവനെ ഒന്ന് കാണാൻ പോകണം. എനിക്ക് മുടി സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റണം. നിനക്കിഷ്ടമുള്ള പാട്ടുകൾ വെക്കാം. ഉറക്കെ ചിരിച്ചുകൊണ്ട് കണ്ണുകളടച്ച് സീറ്റിൽ ചായിയിരുന്നു. ഇതാണ് തുടക്കം, ഒന്നിച്ചുള്ള യാത്രയുടെ തുടക്കം.
1: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ കഥായനം പരിപാടിയിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത് ചെറുകഥ രഞ്ജിത്ത് പഞ്ചാബി, രചന ശ്രീ മിഥില, അവതരണം ആതിര KP.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ സ്നേഹാതുരമ

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: सुनो अफसाना जिंदगी के कच्चे रंगों की पक्की कहानी प्रस्तोत अनघ रामचंद्र
1: सुनो अफसाना जिंदगी के कच्चे रंगों की पक्की कहानी എന്ന പരിപാടിയിൽ ഇന്ന് ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്ന കഥ മാധവ് റാവു സപ്രേ എഴുതിയ ഏക് ടോക്രി ബർ മിട്ടി. ഈ അതിമനോഹരമായ കഥ ഒരു സാധാരണ മനുഷ്യന്റെ മനുഷ്യത്വത്തിന്റെയും കരുണയുടെയും വിലയറിയിക്കുന്ന ഒരു ലോകത്തേക്കാണ് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. വലിയ സമ്പത്തിനേക്കാളുമൊക്കെ മറ്റുള്ളവർക്ക് നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ സഹായം, അത് ഒരാളുടെ ജീവിതത്തിൽ എത്രമാത്രം വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും എന്ന് ഈ കഥ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. കേൾക്കാം മാധവ് റാവു സപ്രയുടെ ഹൃദയസ്പർശിയായ ഏക് തോക്രി ബർ മിട്ടി എന്ന കഥ.
2: സ്വർഗീയ മാധവ് റാവു സപ്രേജി, ഹിന്ദി സാഹിത്യത്തിലെ പ്രസിദ്ധ ലേഖക, പത്രക്കാർ ഓർ സമാജ് സേവി തെ. സപ്രേജി കാ ജന്മ 19 ജൂൺ 1871 കോ പതരിയ ദമോഹ് മധ്യപ്രദേശ് മേ ഹുവാ താ. ഉൻഹോനെ ഹിന്ദി സാഹിത്യ ഓർ പത്രകാരിത കെ വികാസ് മേ മഹത്വപൂർണ യോഗ്ദാൻ ദിയ തഥാ സരൽ ഭാഷ മേ സാമാജിക ജീവൻ से जुड़े विषयों को अपनी रचनाओं में प्रस्तुत किया. उनकी रचनाओं में मानवीय संवेदना, नैतिकता और सामाजिक चेतना का सुंदर समन्वय दिखाई देता है. उनकी प्रसिद्ध रचनाओं में एक टोकरी भर मिट्टी विशेष रूप से उल्लेखनीय है.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

കല്ലോലിനി. നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. കല്ലോലിനി. നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും കല്ലോലിനിയിലേക്ക് സ്വാഗതം. പഴയ പാട്ടുകൾ പുതിയ തലമുറയ്ക്ക് ഏറെക്കുറെ സുപരിചിതമാണ്. കവർ സോങ്സും അൺപ്ലഗ്ഡ് വേർഷൻസുമൊക്കെ പഴയ പാട്ടുകൾക്ക് പുതുമ നൽകുന്നു. അങ്ങനെ പുതിയതാകാൻ താല്പര്യമില്ലാതെ പഴയ ഭംഗിയോടുകൂടി നിൽക്കുന്ന നിരവധി പാട്ടുകൾ മലയാള സിനിമാ സംഗീതത്തിനുണ്ട്. അത്തരത്തിൽ കുറച്ച് പാട്ടുകളുള്ള സിനിമയാണ് മായാവി. MS ബാബുരാജാണ് ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത്.

1965 മായാവി എന്ന ചിത്രം പുറത്തിറങ്ങിയത്. 58 വർഷത്തെ പഴക്കമുണ്ടെങ്കിലും ഈ ചിത്രത്തിലെ ഗാനങ്ങളൊക്കെയും പഴയ പാട്ടിന്റെ ആസ്വാദകർക്കിടയിൽ പുതുമയോടെ തന്നെ നിൽക്കുന്നു. ഈ ചിത്രത്തിലെ ഗാനങ്ങളുടെ ഈ മനോഹാരിതയ്ക്ക് കാരണം MS ബാബുരാജിന്റെ സംഗീതമാണ്. ബാബുക്കയുടെ ഗാനങ്ങൾ ശ്രോതാക്കൾക്കിടയിൽ ഒരു വികാരം തന്നെയാണ്. ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് പ്രേംനസീറും ഷീലയുമാണ്.

നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. 1970 പുറത്തിറങ്ങിയ ചിത്രമാണ് ത്രിവേണി. ത്രിവേണി എന്നാൽ മൂന്ന് പവിത്രമായ നദികളുടെ സംഗമം എന്നാണ്. ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ മൂന്നു പേരാണ്. ശിവരാമൻ, തങ്കമ്മ, ദാമോദരൻ, ഈ മൂന്നു പേരുടെ ജീവിതകഥയാണ് ചിത്രം പറയുന്നത്. ഈ ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം നദിയും കായലും ഒക്കെയായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കായലിന്റെയും തോണിയുടെയും കാറ്റു വീശുന്നതിന്റെയും ഒക്കെ ദൃശ്യങ്ങളാണ് ഓടിയെത്തുന്നത്.

പഴയ പാട്ടുകളുടെ വരികൾക്ക് ശ്രോതാക്കൾ ഏറെ പ്രാധാന്യം നൽകിയിരുന്നു. അക്കാലത്തെ മലയാള ഗാനങ്ങൾക്ക് കാവ്യഭംഗി വളരെ കൂടുതലായിരുന്നു. പാട്ടിന്റെ ഈണത്തോടൊപ്പം അതിന്റെ വരികളും സംഗീത ആസ്വാദകർ ഏറെ ആസ്വദിച്ചിരുന്നു. പാട്ടിന്റെ വരികളിലൂടെ നമുക്കതിന്റെ ദൃശ്യവും സങ്കല്പിക്കാൻ സാധിക്കും. ഇത്തരത്തിൽ മനോഹരമായ ഒരു ഗാനമാണ് 1977 പുറത്തിറങ്ങിയ അംഗീകാരം എന്ന ചിത്രത്തിലെ എസ് ജാനകി പാടിയ ഗാനം.

കല്ലോലിനി. നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. കടത്തനാട്ട് മാക്കം 1978 പുറത്തിറങ്ങിയ ചിത്രമാണ്. പ്രശസ്തമായ ഇലവണ്ണൂർ മഠത്തിലെ ഒരേ ഒരു പെൺസന്ധതിയാണ് മാക്കം. 4 സഹോദരങ്ങളുടെ ഒരേ ഒരു സഹോദരിയാണെങ്കിലും മാക്കം വളരെ ധൈര്യശാലിയായ ഒരു പെൺകുട്ടിയായിരുന്നു. ചിത്രത്തിൽ മാക്കം എന്ന കഥാപാത്രം ഷീലയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. മാക്കം അവളുടെ സഹോദരങ്ങളിൽ നിന്നും അവരുടെ ഭാര്യമാരിൽ നിന്നും നേരിടുന്ന ചതിയുടെ കഥയാണ് ചിത്രം പറയുന്നത്. ദേവരാജൻ മാഷിന്റെ സംഗീതമാണ് ചിത്രത്തിലുള്ളത്.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോ